0: കലായി ഹുദും,
1: കലായി ഹുദും. അമേരിക്കൻ ഇനോദിയായിക്ക് മെഗാഹാർട്സ് ദിവേ എഫ്എം.
2: Nuwadiha Eke Megahertz, Tivehi FM.

വൈറൽ വൈബ്. കോക്ക് സ്റ്റുഡിയോ എം ടി വി കുളദാന മ്യൂസിക് ഡയറക്ടർ എ ആർ റഹ്മാൻ തയ്യാർ കൊതി മാസ്റ്റർ പീസ് സരിയായക്കി കോക്ക് സ്റ്റുഡിയോ ഗമുളി കോൺസെപ്റ്റ് എം എ ഫുരിഹമെ റംസു കൊതേ എല്ലവ മീ ബൈനലക്വാമി ഫ്യൂഷൻ മ്യൂസിക് എ നമൂന ലവേ മീ ഉഫെദ്മുഗ നേപ്പാൾഗെ സകാഫി ലവക്യൂൻ തെരിയ കമവ അനീ ചോയിൻ ഡ്രൊൽമായ ഉറുദുംഗെ ലവക്യൂൻ തെരിയ ഫറാ സിരാജ്വണി ബാവെരിവെഫ മി ലവാങ്ങിവികെന്ദനി തഫാതു ഗൗംതഹുഗെ തഫാതു സകാഫെത്തഹുഗെ തഫാതു മ്യൂസിക്കി ബസ്തകെഗെ കുളദാനകം ദുനിയഗെ എക്കി കങ്കുളത്തഹുഗെ അടുവെഹുൻ തെരി മിലവ സിഫകുരി ഗാങ് ഹീബിഹി നഗുവാഫദ ഫുൻ അസരെ ഗിനസ്തിൻ തജ്രുബായക്കെ ഗൊതുക